കേട്ടോണ്ടുള്ള ഇത് റേഡിയോ സാറും 107.8 FM. ഇത് രംഗ് രംഗ് ജീവന ഇണ്ടത്ത് മൊയിലഞ്ചി ബിഹാരി കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞ സ്വാഗത. ഇണ്ടത്ത് മൊയിലഞ്ചി ബിഹാരി കാര്യക്രമത്തിൽ മാമി മർമോൾ ചിൽഡ്രൻ കെ തോർ ബിഹാരി കിരി ചിത്രത്തോ കൊറിയ ഭാഗങ്ങ കേട്ടോണ്ട് വരുവാ.

0: രുക്സാന ഇവിടല്ലേ മോളെ, അത് ആർബന്ന് അറിഞ്ഞു നോക്കും.
1: മാസ്റ്റർ അബ്ബ, മാസ്റ്റർ വന്നത് ഉൽഗവർ മാസ്റ്റർ.
2: കഴിഞ്ഞ ഒരു വാരത്തിൽ പറ നിങ്ങളെ മോലു റുക്സാന ശാലക വന്നിട്ടില്ല. ക്ലാസ് ഫസ്റ്റ് പണ്ട് അവളു ശാലക പണ്ടില്ല ചെല്ലുമ്പോ മനസ്സിന് ഭാരി ബേജറായിത്തു. അത് കഴിട്ട നിങ്ങൾ അകത്തിയുടെ ഭാരി കഷ്ടത്തിലൂടെ വന്ന
3: അവള് സ്കൂൾക്ക് കടത്തു ഭാരി കഷ്ടായിട്ടുണ്ട് മാസ്റ്ററെ. അബ്ബ ചെമ്മിനാലിപ്പറ സൊറപ്പനി ആക്കോങ്ക വണ്ട് ഉഷാറില്ലാണ്ട് കെടുത്തത്തിലെ ആയിര്. വെളി ആസ്പത്രി കൂട്ടിട്ട് പോവാച്ചെന്നെങ്ങ് ഞങ്ങളെ ഹാലത്ത് സരിയില്ലേ. ഇങ്ങ നിക്കുമ്പോ അവളോ സ്കൂൾക്ക് കടുത്തുരായങ്ങ എങ്ങനെ? അവള് സ്കൂൾക്ക് ബുക്ക് യൂണിഫോം ബാഗ് ചെന്ത്
2: കഷ്ടമില്ലാത്ത ഏതുണ്ട് ചെല്ലുറു. ഞങ്ങളെ മിസ്കിൻതാനാ ഞങ്ങളെ മക്കളെ ഭവിഷ്യത്ത് മുല്ലാവുക തീരാ. നിങ്ങളെ മോള് പഠിക്കുന്ന ശാലയില് ഒരു ചെറിയ ഫീസ് ചെറിയ കർച്ച് അത് നിങ്ങക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ശാല കൈതാക്കുറല്ല ജമിയത്തുൽ ഫലാഹ് ചെല്ലോ സംഘടന ഉണ്ട് അങ്ങനെ പോയിട്ട് കാണൂർ നിങ്ങ ഇല്ലെങ്കിൽ നിങ്ങളെ രാജ്യത്തെ ബാലക്കരട്ടു ചെന്നിങ്ങ അങ്ങ സായാക്കല്ലേ ശാല മാത്രം കൈതാക്കുറോ നിങ്ങ സമല്ല. മോലെ റുക്സാന നിക്ക് ശാലക്ക് പോകുന്നു പഠിക്കുന്നു ചെന്നിട്ട് ആശയില്ലേ?
1: പഠിക്കോക്ക് നല്ല മനസ്സുണ്ട് സർ. ആയങ്ങ ഔത്രങ്ങ മുടില്ല സർ.
4: നിങ്ങൾ ചെല്ലതില്ല സമ മാസ്റ്റർ. ആയങ്ങ നന്റെ പരിസ്ഥിതി നോക്കുന്നു. രാത്രിയിലൂടെ വാളഞ്ഞ് സന്തര മൈതാനില് ചെറുമുറി വിത്തിത്ത് കിട്ടിയ കാസുരോ നാണും നന്റെ മക്ക ബയറു നിർത്തിത്ത് ഒളിഞ്ഞ കാസുരോ ഇതൊരൗത്തു മര്യാദ ദൈക്കോവേമായിട്ട് ഇത് കെട്ടി. ഇതുപോലുമേ ഇന്നും കഷ്ടമെന്നത്ത് നയിക്കത്ത് ഒലിഞ്ഞ കാസുരു വയസ്സുകൾ തൗത്തുകതച്ച നല്ലൊരു മോളു ആരെങ്കിലും ഒരു പാവത്വം മരമുണ്ട് കൽത്തുകിടണം ചിലർ ഹാജിത്ത് വെച്ച. ആയങ്ക അല്ലാഹു നന്റെ ഇങ്ങനെ വലിച്ചു വെച്ച നാണ് നയിച്ചിട്ട് ബൽത്തനായ മന്നന്റെ മക്ക വീടി കെട്ടിട്ട് നണ്ട വലിച്ചു കൊണ്ടുണ്ട്. പരിസ്ഥിതി ഇങ്ങനെ നന്റെ മോല് സാലികനാണ് എങ്ങനെ കടത്തും
2: നോക്കൂർ കാക്ക കുറിയാൽ പൈസ കാരിക്കാറ് കുറിയാൽ പാവത്തങ്ങിക്കാറ് അതെല്ലാം അല്ലാവുടെ വിധി. ഈ കാസിന്നവനു തണ്ട മുതല് എങ്ങനെ ചെലവാക്കറ ചെന്നിട്ട് ആ മഹേശ്വരല് പഠിച്ചോനു കണക്ക് കേക്കറ.
4: നിങ്ങ ചിന്ന സുമമേ അല്ല കേക്കാണ്ട് വിടില്ലേ. നിരക്കരല് പയിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ നുറോടി ചിന്നരവും നന്റെ ഉമ്മത്തി അല്ലാ ചെന്ത് നനക്ക് ലഭിക്കുന്നത്. പരിസ്ഥിതി ഇങ്ങനെക്കുമ്പോ ഈ ഹീനസ്ഥിതിയിൽ നാണ് കിടന്നോട്ടില്ല. നിരക്കരൽ കോലി ബിരിയാണി ഗൗജി ഗമ്മത്താവുമ്പോ നന്റെ മക്ക നോക്കിട്ട് അങ്കലാപ്പെടുത്തിട്ട് കണ്ണിൽ തന്നി കളിച്ചോട്ടുള്ളത് നോക്കിട്ട് നാണും കറങ്ങിയോട്ടില്ല മാസ്റ്ററെ. ഇങ്ങനെക്കുമ്പോ വയസ്സിൽ പിന്നെ നന്റെ മോളും ആർക്കറ്റ് മാസ്റ്ററെ.

0: ഡോക്ടർ, ഇന്ന് സീരിയസ് വിഷയം ഉണ്ടോ?
1: ഇപ്പ അയാളെ കണ്ടീഷൻ ഭാരി സീരിയസ് ഉണ്ട്. ഇപ്പ അയാൾക്ക് ദവ അല്ല ദുവാത്ത് അകത്തുണ്ട്. ഹയാത്ത് മൂത്തു അല്ലാഹുറ കയ്യിൽ. ഇപ്പ ആ സെന്തിന്റെ പൂർത്തിയാക്കറു. ഐ എം സോറി, ബേജാറാക്കണ്ടേ.

0: നിക്ലിക്കുന്നുണ്ടല്ലേ റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളുക്കാര്യക്രമങ്ങൾ നിക്ലിക മാത്രമല്ല മോക്കെ ദിഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ കർണാടക തുളു സാഹിത്യ അക്കാഡമി ഉന്നത ലെക്കോടു കുഡ്ലദ തുളുഭവനദ സിരിച്ചാവടിയുടെ നടത്തിന ബെന്നിദ പനിതൊമ്പ ഉദിപ്പന തുളുവ ലോക്കൊടു പ്രൊഫസർ ബി എ വിവേക് റായ് ബെന്നിദ പനിതൊമ്പ. വിവേക് റായ്ക്കുന്ന രണ്ട് ബൂക്കുല ബുടുകടെ തുളുവ ജാല പൊലി നാലാ ഇഴുത് നാലൂരുകോ ബരവ് സരവുദ തുലിപ്പു പാത്തര കത്തത്ത പൊർലോ. ഈ ലേസിഡ് മാനാധികത ഗദ്ദികെടുത്തിന തുളു സാഹിത്യ അക്കാഡമിത സുരൂത്ത ഗുരുക്കാരായിന ഡോക്ടർ ബി എ വിവേക് റായ് അർണ പാത്തരനെ കേനൊന്ന് പർക്ക
1: നന്ന ദുംബുഗോ നമക്കേനൊപ്പുനെ പ്രൊഫസർ റേനു. നീര് ചേപ്പുല തോട്ടകു ജൂവ പത്തട് പജിരുഗ് ബുഷ കൊറോണദ സന്ദർഭടു ഈ ഒഞ്ചി കവിതദ ബ്രെക്ട് ബരത്തന ജർമ്മൻ കവിതദ തർജുമെ നേന കടപ്പുഡ്ന പക ഏത്തു ഖുഷിയാണ്ട് പണ്ട ബുഷ നമ്മ മാത്തിരലൈന ഓതു നഗ ആ സമുർമനു തൂവലി പൊർത്തു കരി പന്ത നന സീത പ്രൊഫസർന പാത്തിരഗ് കെബിയാക്ക
2: ഉഷന ബുദ്ധിക്കുത ഒഞ്ചി ഒഞ്ചി മല്ല ദിനം ഞാനേനു ബാരി സമയത്തിഞ്ച് ബയക്കതിത്തെ ഒഞ്ചി 32 വർഷകു ദുംബു യാണ് വാ ഒഞ്ചി അക്കാഡമിയുടെ യാണ് ബത്ത് സേരിയനോ ആ അക്കാഡമി ഇത്തെ പത്തനദ അധ്യക്ഷരന കാലടു തർണത കെട്ടി കാപ്പിക്കാടിന കാലടു യാണ് പിര അറിനൊട്ടിക്ക് കുല്ലു നഞ്ചിത്തുന്ന ഒഞ്ചി യോഗം ഈ പത്തനദക്കിലേക്ക് ഒഞ്ചി പുണ്യം ഉണ്ട് ദശമ വിശിഷ്ട അഞ്ച് ആറിന് കൈത്താൽ കുള്ളു തിപ്പിനാ ഒഞ്ചി റെക്കോർഡ് ഉണ്ട് ദയണ്ട ഇതേമുള്ള ക്രിക്കറ്റ് തമ്മത്ത ബാരി ബാരി മരലേർ സമാചാരം മരലേറത്ത് പ്രീതി ദക്ലിപ്പേര അടിച്ചാ ഇത് ആയേ കൊഞ്ചി 10-15 വർഷം തുമ്പത ക്യാപ്റ്റൻ ഒട്ടി എം ബി ഇത്തത ക്യാപ്റ്റൻ ഉള്ളേ അഞ്ച ആ എക്കളഞ്ചി ഒഞ്ചി 32 വർഷം തുമ്പത ഒഞ്ചി ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ഒട്ടിക്ക് കുല്ലു നമ്മുടെ അവ ഒഞ്ചി ഒഞ്ചി യോഗ തമക്ക ഇന്നുവേ നെടുതി മിത്ത സന്മാനതല പൊടിച്ചു നെടുതി സന്മാനതല പൊടിച്ചു ദയപ്പണ്ട എനിക്ക് എന്ന ബൂക്കുത രണ്ട് ബുടുകട അനുപ്പണ ഒഞ്ചി ഒഞ്ചി പുതർഗവ് അമ്പര് തർണത്ത് കെട്ടി ആറ് അധ്യക്ഷരാതനക സുരുക്ക് ഇല്ലടെ ബത്തത് പാത്തേരിയർ സാറി ബരടുണ്ടേര് ഞാൻ പണ്ടേ സുമാർ 2 വർഷാണ്ടത്ത ഞാൻ പണ്ടേ ബർപ്പേ കൊഞ്ചി കാല ബരടു കൂട ബരടു ഇത്ത ബർപ്പുജണ്ടേ സുമാറ് കാര്യക്രമം ആവുന്ന ആവുന്നിത്തുണ്ട് ഞാൻ ഒഞ്ചി കാര്യക്രമക്ക് പോടുന്നിത്തന കൊഞ്ചി കാല കൂടുതൽ ബരടു മക്കളത്ത് ഒഞ്ചി കൊഞ്ചി കൊഞ്ചി അഗത്യ പോടും അടുത്തക്കോ ഈ ബൂക്കുത ആണ്ട് അക്ഷയ അതിന് മാത്ത സേർസായര് ഇത്തേന് നെനപ്പൊണ്ണ്ട ഞാൻ എന്നെ കടെ പണം തിത്തെ എന്നാ ഒട്ടിക്ക് ഇത്തന ചിത്തന ഗുണപ്പല കടം പേരുള്ളര് ഇനി വേറെ അക്കാഡമി അധ്യക്ഷര് ഉമർ സാഹിബ് ഉള്ളര് ഒഞ്ചി കരടു അറിയണ ഇത്തല ഗുരു ഹൺ പേരണ്ട എനിക്ക് ഈ ഭാര്യ ഒഞ്ചി മെയ്ഡി ഉർക്കരുണ്ട് തേണ്ട ഡാക്ടർ പാദക്കല ഇഷ്ടപ്പെട്ടു ഇത്ത ഇടി കർണാടകോട് ഒഞ്ചി ഭാര്യ മിത്ത വർഗത ഒഞ്ചി വിദ്വാംസി കന്നഡ കന്നഡോ പ്രാചീന സാഹിത്യോ ശാസ്ത്ര സാഹിത്യോ അഞ്ചനെ തുളുത്ത ഒഞ്ചി അധ്യയന ഇതുവരെ അറിയത്തെ അറിന ഇല്ലാത്ത ഭാഷ ഹവ്യക്ക ആറ് തുളുട്ട് പാത്രണ ക്രമത്തിരത്ത ഞാനെച്ചാണ് പറയണ്ട ഇത്ത ഈ ഭാഷേനെ അപ്പേ ഭാഷ എന്നാണ് പേര ഒഞ്ചി അനുവാദ തർജ്ജിമ വൈത്ത മദർ ടംഗ്ത ഞാനപ്പണ ഇത്ത അപ്പേ ഇദ്ദേഹത്തെ ഭാഷ ഇപ്പം ബുടദിന ഭാഷ എന്ന് പറഞ്ഞിടത്ത് ഇതേണ്ട ബുടതി ഒട്ടി പാത്തേൻ്റെ ദിനങ്ങൾ ബുടതിരത്ത അപ്പേ ഉള്ളത് ജോക്കിൽ മാത്രം ഇംഗ്ലീഷ് പാത്തേൻ്റെ നക്കളാണ് നക്കളുടെ തുള്ളിച്ച് പാത്ത നക്കള് പിതയുടെ ഇംഗ്ലീഷ് പൊടുത്ത് തുള്ളു പാത്തേരിഞ്ഞത് ഇത്ത ഞാൻ ഇത്ത പാത്തേരിനെ അത് വൈത്തുള്ള അൽക്കേനല്ല പറഞ്ഞു എനിക്കോ ഇതിനുള്ള പാത്തേരിനെ ഞാൻ ജർമ്മൻഡിപ്പിനകളെ എനിക്കുള്ള തുളുട്ട് ഹംപി ഡിപ്പിനകളെ തുളുട്ട് മൈസൂർ ഡിപ്പിനകളെ തുളുട്ട് ഇത്തല തുളുട്ട് എങ്കിലും എനിക്ക് അഞ്ചാത് എന്നെ ബുടദിന ഭാഷയായ പണിയേറെ പല്ലി ആണെ പണിപ്പിനെങ്കിൽ അല്ല ആ ബുടദിത്തിനെടുത്താത് എങ്കിൽ പുഴിഞ്ഞ നക്കളെ കണ്ടനെത്തിനെടുത്താൽ തുളു ഒരുത്തനത് ണ്ടത്ത എന്തോ ജോക്കിലെടുത്ത് അത് ഒരുത്തനത്ത് എൻ്റെ അക്കളെ അക്കലെ ഒരുത്തുന്നില്ല എൻ്റെ ഇല്ലാൽ പാത്തരത്ത് പാത്തരത്ത് പഠിത്ത് വരുത്തന ആണ്ട ഈ അക്കാഡമി ദായത്തേക്ക് പോണ്ട് മുളു എ സി ബണ്ടാറിൽ ഉള്ളേര് 1959 പുറത്തു കുഡ്ല തുള്ളു കൂട്ടോഞ്ചി ആരംഭമാണ്ട് എസ് ആർ എക്ട് അധ്യക്ഷരിപ്പേര് അപ്പം ഞാൻ എൽപ്പിനേ വിട്ട് രഡ്രിപ്പായി കുറത്ത് മെമ്പർ ആത്തന അല്പ കങ്കന്ന എടുത്ത ആറിന വക്കീലറിൻ്റെ മാളികേട് എസ് ആർ എക്ടിയുടെ അധ്യക്ഷർ എ സി ബണ്ടാറിൽ ಅವರ ಬ್ಲೇಸೇಜ್ ಡಿಸೋದರ್ ಎಸ್ ಕೆ ಮೀನರು ರತ್ನಕುಮಾರ್ ಪ್ರತಿ ಮೀಟಿಂಗ್ ಎಳ್ಪಿನ ಇಸಬಿಡಿದ ಪ್ರತಿ ಮೀಟಿಂಗ್ ಮೂಜಿ ಅಜೆಂಡಲ್ಲೂ ತುಂಡು ತುಳು ಕೊಂಜಿ ಅಕಾಡೆಮಿ ಆವಡು ತುಳು ಯೂನಿವರ್ಸಿಟಿ ಐ ಕೊಂಜಿ ಪೀಟ ಆವಡು ಆಕಾಶವಾಣಿ ತುಳು ಬರಡು ಅಂಚ ಅವದಲ್ಲ ಡಿಸ್ಕಷನ್ ತಲೆದ್ದಿ ಎಂಕ್ಲೋ ಕಣ್ಣು ಅವು ಆ ಮೂಜಿ ಬರೆದ ಬರೇಲಿ ಬರೇ ಪುನಃ ಸೈನ್ ಮಾಡೋಣ ಬರೇ ಎಲ್ಪಿನ ಇಸಬಿಡಿದ ಎಂಕ್ಲ ಪಾಡ್ದು ಪಾಡ್ದು ಪಾಡ್ದು ಎಂಕ್ಲ ಉಂಡಂದು ಅಲ್ಲ ಈ ಎಂಕ್ಲ ಜನ್ಮ ಆಪನ ಖಾತೆ ತಂದು ಬಾತ ಓ ಅಕಾಡೆಮಿಯೋ ಯೂನಿವರ್ಸಿಟಿಡೋ ಆಕಾಶವಾಣಿ ಆಕಾಶವಾಣಿ ಎಳ್ಪತ್ತಾಜಕ್ಕೆ ಬರ್ತೇನೆ ಆಂಡ ಏನಪ್ಪಂಡ ತುಳುವೇರು ಮನಸ್ಸು ಮಂತನ ಓಲ ಸಾಧ್ಯ ಉಂಟು ಏನಪ್ಪನ ಉಂಡು ಇತ್ತೆ ಜನ್ಜಿ ನಕಲನ ಜನ್ಜಿ ನಕಲನ್ನ ಸಾವಿರದ ಒಂಬೈನೂರ ಸೊನ್ಪತ್ತ ಏಳು ಹಿಡಿದು ಎರಡು ಸಾವಿರದ ಪದ್ರಾಡ ಉಳೈ ಪುಟ್ಟ ನಕಲು ಜನ್ಜಿ ದಕಲು ಇತ್ತೆ ಬರಣಿ ಮಾತ ಅಕಲನ ಪುದರ್ ಉಂಡು ಅಕಲನ ಕೆಲಸ ಉಂಡು ಅಂದು ಅಕಲು ಅಕಲ ಬೋಡು ನಂಕು ಆಂಡ ಅಕಲ ನಮಿತ್ತೇ ನಮ್ಮ ನಮ್ಮ ಮಾತ ಅಕಲನು ನಮ್ಮ ಮಾತ ಗೇನನು ಅಕಲ ನಮಿತ್ತೇ ನಮ್ಮ ನಂಬಂಡ್ರೆ ರಾಪುಂಡ ಅಕಲೆ ಉಳಿತು ಬರಪಣೆ ಅಂಚಾದ ಎಂಕಿತ ಈ ಅಕಾಡೆಮಿಡ್ ಬಂದಾಗ ಎಂಕ ನೆನಪಾಪನೆ ಮೂಲು ಅಮೃತ ಸೋಮೇಶ್ವರನ ರಡ್ಡಿ ಜೋಕುಲು ಮೂಲು ಉಳ್ಳೇರು ಚೇತನ್ಲ ಉಳ್ಳೇರು ಜೀವನ್ಲ ಉಳ್ಳೇರು ಅಮೃತ ಸೋಮೇಶ್ವರ್ ಡಾಕ್ಟರ್ ಯು ಪಿ ಉಪಾಧ್ಯಾಯರ್ ವೆಂಕಟರಾಜ ಪುಣಿಚಿತ್ತಾಯರ್ ಡಾಕ್ಟರ್ ವಮ್ಮನಂದಾವರ್ ಕುತ್ಕಾಡು ವಿಶ್ವನಾಥ್ರೈಲ್ ಲೀಲಾವತಿ ಲೀಲಾವತಿಯನ್ನ ಪುದರ್ ಕೇಣ್ಣಾಗ ಎನ್ನ ಬುಡದಿ ಕಣ್ಣ ನಿರ್ದಿಪ್ಪಲ್ ಆರು ಏಪಲ್ ಇಲ್ಲಡೆ ಬತ್ತದ್ದು ಪಾತ್ರ ನೀರು ಕೇಳಿನಾಗ ಪಿ ಎಸ್ ರಾಯರ್ ತುಳುಬಳ್ಳಿ ಪತ್ರಿಕೆ ಅದು ಆದು ಅಪಗ ರಿಜಿಸ್ಟರ್ ಅದು ಸುರುಕಿತ್ತನೆ ಅವು ದೇವರಾಜರು ಅವು ಐನ್ ಪಂತನಾರು ಬೇರೆ ಜನ ಡಾಕ್ಟರ್ ಜನಾರ್ದನರು ಹೆಂಗೆ ಕಾಲಿ ಒಂದು ಸೈಕ್ಲಿಸ್ಟ್ ಹೇಳಿ ಒಂದು ಕಾಗಜಿ ಬತ್ತನು ಏನು ಅಧ್ಯಕ್ಷರು ಮಂತನೆ ಹೆಂಗೆ ರಿಜಿಸ್ಟರ್ಲದ್ದಿ ಆಫೀಸ್ ಇದ್ದಿ ದಾಲದ್ದಿ ಆನ್ ಐನ ಪತ್ತೊಂದು ಇಡೀ ಕುಡ್ಲ ಪೇಂಟ್ ಹೇಳಿ ತಿರುಗು ನಂಚಿ ದಾಲದ್ದಿ ಎರಡು ಮೂರು ತಿಂಗಳ ದಾಲದ್ದಿ ಹೆಂಗೆ ಅಧ್ಯಕ್ಷರಿಂದ ಪುದರ್ ಉಂಟು ಮಾತೆಲ್ಲ ಕೇಳಿನ ಆ ಸುರು ತಂದಿಟ್ಟು ಎಸ್ ಕೆ ಮೀನ್ರು ಎಸ್ ಆರ್ ಎಗ್ಡೇರಿ ಮಾತೈತೇರಿ ಅಮೃತ ಉಪಾಧ್ಯಾಯರು ಇತ್ತೇರಿ ಮಾತೆಲ್ಲ ಕೇಳಿನ ಇವ್ರು ಅಧ್ಯಕ್ಷರು ತಾನೆ ನೆನಪಡೋದು ಯಾನು ಮಾತ ಅವರು ಸಿಕ್ಕನ ಸಾಧಿರಡೆ ಮಾತ ಅವರಿಗೆ ಅವಂಜಿ ಅಪಗ ಈ ಟೈಪ್ ಮತ್ತು ಸೈಕಲ್ ಸ್ಟೈಲ್ ದಂಜಿ ಕಾಪಿ ತೊಂಬತ್ನಾಲ್ಕು ಕಡೇಕಲ್ಪ ಅಶ್ವತ್ಥನಾರಾಯಣ ಗೌಡ ಅನ್ಪಿನಾರು ಅವಳು ಕಾರ್ಪೊರೇಷನ್ದ ಕಮಿಷನರ್ ಏನು ಬಂದ್ರಿ ಅಲ್ಲ ಗೌಡ್ರೆ ಈಗ ಒಂದು ನೋಡಿ ನಮಗೆ ಎಲ್ಲಿಯಾದರೂ ಒಂದು ಕಡೆ ಸ್ಥಳ ಬೇಕಲ್ಲ ಎಲ್ಲಿ ನಮ್ಮಲ್ಲಿಲ್ಲ ಸರ್ ಅಲ್ಲ ನಿಮಗೆ ಅಲ್ಲಿ ಉಂಟು ಅಂತ ಹೇಳಿದೆ ಅದು ನಮ್ಮದು ಗೋಡೌನ್ ಕಸ ಹಾಕು ಸರ್ ಅದನ್ನು ಯಾರು ತೆಗಿಲಿಕ್ಕೆ ಒಂದು ಆರು ತಿಂಗಳು ಬೇಕು ಸರ್ ತೊಂದರೆ ಇಲ್ಲ ನಮಗೆ ಕೊಡಿ ನಾವು ಹಾಕ್ತೇವೆ ಕಡೆಗೆ ಯಾನ್ಲ ದೇವರಾಜ ಎಲ್ಲ ಅಯ್ಯ ಖಜವನ್ನು ಎತ್ತದು ಅಡಿತದ್ದು ನೀರು ಪಾಡದು ಇನ್ನೀ ನಂಬಯರು ಅಧ್ಯಕ್ಷ ನನಗೆ ಏತೆಡ್ಡೆ ಕೆಲಸ ಮಾಡಿ ಗೊತ್ತುಂಡು ಉಣ್ಣ ಅಯ್ಯ ಮಾತ ಮಲ್ತದ್ದು ಕಡೆ ಕಣಿ ಆಫೀಸ್ ಮಲ್ತ ಎಂಕಲ ಬುಕ್ಕ ತುನಕಲ ಮಾತ ಎಡ್ಡೆಂಡು ಬುಕ್ಕ ಕೊಂಕಣೆ ಕಡೆ ಮೇಕಲ ಆಯ್ತು ಕೈತಲ್ಲ ಆಫೀಸ್ ಮಲ್ತೇವೆ ಎಂಕ ಅಪಗ ಇಡೀ ಸಹಾಯ ಮಾಡ್ತಾನ ಇತ್ತೆ ಆಯ್ಕೆ ಸಾಕ್ಷಿ ಆದ್ರೆ ಡೇ ಜನ ಉರಿತನಕಲು ಒಂಜಿ ಗುಣಪಲ್ಲ ಕಡಂಬೆರಲ್ಲ ಬೆಂಗಳೂರು ಡಿಪ್ಪಿನ ಮಾಧವ ಕುಲ ಅಲ್ಲ ಬುಕ್ಕ ರಿಜಿಸ್ಟ್ರ್ ಅದು ಬರ್ತನಾರು ಪಲ್ತಾಡಿ ರಾಮಕೃಷ್ಣ ಆಚಾರ ಎಂಕಿತ್ತೆ ಮಾತು ನೆನಪುರ್ಪುಂಡು ಅಪಗ ಒವ್ವೇ ಒಂಜಿ ಇತ್ತಲ್ಲ ಅಮೃತರಡನ್ನು ಕೇಳಿನೆ ಉಪಾಧ್ಯಾಯರಡೆ ಕೇಳಿನೆ ಪುಣಿಜಿತ್ತಾರಡೆ ಕೇಳಿನೆ ಪಿ ಮುಕ್ಕ ವಾಮನಂದ ಅವರಡೆ ಕೇಳಿನೆ ಯಾನ್ನ ವಾಮನಂದ ಇರಲ್ಲ ರಾತ್ರಿ ಒಂಬ ಪತ್ತು ಗಂಟೆ ಮುಟ್ಟ ಮದಿಪದ ಕೆಲಸ ಆ ಚಂದ್ರಕಲಾ ದಾಯೆ ಇಲ್ಲೆಲ್ಲ ಪರೀಕ್ಷೆ ಜರಿಂದ ಹಿಂಗೆ ಗೊತ್ತಿದ್ದೆ ಅಂಚಾಯ್ತು ಎಂಕ್ಲೋ ಪತ್ತು ರಿಕ್ಷಾ ಮಂತ ಒಂದು ಪೋಪುನೆ ರಾತ್ರಿ ಪತ್ತು 10:30 ಬಾಕಲಿ ತೊಂತೇರಿ ಎಣ್ಣೆ ಬಡದಿಲ್ಲ ತೊಂತೇರಿ ಆರನೇ ಬಡದಿಲ್ಲ ತೊಂತೇರಿ ಅವು ಬೂಕ್ ಏನಾ ಒಂಜಿ ತುಳು ತಂಜಿ ಮರಲು ಅಂಚಾದೈತೆ ಓವು ಈ ನೆಟ್ ನಾಲ್ಕೈದು ನಾಲ್ವರು ಗುಂಡತ್ತ ಅವು ಮಾತ ಆ ಕಾಲಡು ಎಂಕಲ ಬರೀ ನಂಚಿನ ಮಧ್ಯಪದ ಲೆಕ್ಕ ನಾನು ಇತ್ತ ನೆನಪು ಮಾಡ್ತೇನೆ ಅಂಡ ಆ ಕಾಲಡು ನಿಸ್ವಾರ್ಥವಾದ ಕೆಲಸ ಮಂತೇನಂಚಿದ್ದ ಎನ್ನ ಇಡೀ ಒಂಜಿ ಅಕಲ ಮಾತ ಅಗತ್ತು ಪನ್ನಗ ಪ್ರತಿ ಬಾರಿ ಅಗತ್ತು ಪನ್ನಗಲ ಯಾನ ಕಣ ನಿರ್ದಿತ್ತೆ ಹೆಂಚಿ ಪದೀತನೆ ಅವಮಾನಂದಾರ್ ತಿರುಪೋನಗ ಪ್ರತಿ ಸತ್ತಿ ಪೋನಗಲ ಅಣ್ಣ ಎಂಕ್ ಒಂಜಿ ಆಶ್ಚರ್ಯಂಚಾಂಡ ಗುಣಪಾಲ ಕಡಂಬೇರೆ ಕಂಬುಳದ ಯಜಮಾನಿ ಅನ್ನಡಿದ ಅದು ಗಟ್ಟಿ ಉಳ್ಳರ ಅದು ಹೆಂಗೆ ಕೊಂಚ ಧೈರ್ಯ ಯಾಕೆ ಮುರಳಿ ಮೀಟಿಂಗ್ ಆನಂಗನ ಅಧ್ಯಕ್ಷರ ಬಂಡೆ ಏರಿಯನ್ ಲಸಿಜಲ್ಲಿ ಗುಣಪ್ರ ಕಡೆ ಬಂದು ಲೆಪ್ಪ ಉಳ್ಳೆ ಡ್ಯಾಂಡ ಆ ಕಾಲದ ಇಡೀ ಕತೆ ಮಾಡಿದ್ದೆ ಅವರಿಗೆ ಇಡೀ ಆರೇನು ನಿಕ್ಕ ಇಂಜಾಗಿರ್ತಾರೆ ಎಂಕಲೋ ಅಪಗ ಮಾತ ಈ ಮೇರೊಂಡದ ಹಿಂಗೆ ಶಬ್ದ ಸೃಷ್ಟಿದು ಅವರು ಅಲ್ಪ ಚೆನ್ನೈ ದಕಲು ಅಲ್ಪ ಅಲ್ಪದ ಜಜ್ಜು ಅಕ್ಲು ಮಾತಲ್ಲಿ ಎತ್ತೇನೆ ಎಂಕಲೇನು ಮಲ ಮಲ್ಲ ಅಕ್ಲು ಮಾತಲ್ಪ ಚೆನ್ನೈ ಇಟ್ಟು ಅಪ್ಪಾಗ ಯಾನ ಈ ಶಬ್ದ ಸೃಷ್ಟಿಗಳನ್ನು ಚೂರು ಯಾನ ಎನ್ನ ಎನ್ನ ಹೆಚ್ಚ ಕೆಲಸ ಯಾನುಂಡೆ ಚೆನ್ನೈಟೆ ತುಳಿತ ಬೊಳ್ಳಿ ಇಂದ ಬಂಡೆ ಅಂಪುತ್ತಾರೆ ಅಲ್ಪ ಎಂಕ್ಲ ಒಟ್ಟಿಗೆ ನೆಟ್ಟು ಟ್ರೈನ್ಡ್ ಹೋಗ್ಬೇ ಇಂತ ಇಪ್ಪತ್ತು ಪದರಾಡು ಜನ ಐಟು ಭರಕೃಷ್ಣ ಶೆಟ್ಟಿ ಪೊಳೆಯಲ್ಲಿ ಉಂಡದ ಆಭಾ ಶೆಟ್ಟಿ ಯಾರು ರಂಗ್ ಬಣ್ಣ ಜಾಸ್ತಿ ರಂಗ ಅಂದ್ರೆ ತಮಾಷೆ ಅಮೃತ ಇರಲ್ಲ

0: ಬೀದರ್ದ ಒಂಜಿ ವಾದ್ಯವನ್ನು ಯಾನ್ ಸೂರು ತೂತನೈನ್ ಮಂತೇರು ಹಿಂಗೆ ಸಂತೋಷ ಅಂಚಾಂಡ ತುಳು ಅಕಾಡೆಮಿಡ್ ಅಕಲು ಸೇರಿಯರು ಅಂಚನೆ ಕೊರಗೆರಡು ಬನ್ನಾಗ ಹೆಬ್ರಿದಲ್ಪ ಒಂಜಿ ಅಪಗ ಐಕೆ ಬಳ್ಳುವಾರ್ಲ ಗೋಪಾಡ್ಕರ್ ನಕಲ್ ನೆತ್ತದ ಬಂಡೆ ಒಂಜಿ ನಮ್ಮಂಜಿ ಹಬ್ಬಶಿಕನ ಒಂಜಿ ಒಂಜಿ ನಾಟಕನು ಅಕಲೆ ಗೊಬ್ಬಗೊನ್ ದೇಂಡ ಹಬ್ಬಶಿಕೆ ಬನ್ಪನಾಯಿ ಮಿತ್ತಕ್ಕಲೇನು ತೊರಿತದ್ದು ಆಯೇ ಅಕಲನ ಸಾಮ್ರಾಜ್ಯನು ಒಗಲಿನ ಕೊರಗರ್ನ ಸಾಮ್ರಾಜ್ಯನ ಸ್ಥಾಪನೆ ಮಾಡ್ತಾನೆ ಅಯ್ಯನ ಆ ಜೌಕ್ಲೆ ಕೊರಡು ಅಪ್ಪ ನಾನಂಡ ಕೆಲವು ಎನ್ ಜಿ ಓಸ್ ನಕಲು ಅಕಲ ಅನುಮತಿ ಇದ್ದಂದ ಪೋಯರ ಬಲ್ಲಿಂದು ಹೆಬ್ರಿದ ಕೈತಲ್ದ ಒಂಜಿ ಕೊರಗೆರ್ನ ಕಾಲೋನಿ ಆ ಉದರ್ ಪನ್ ಪೂಜಾನ ಅಂಚ ಓಡೆ ಮುಟ್ಟ ಇತ್ತಾನೆ ಪೂರ್ತಿ ಅಸಹಕಾರ ಯಾನ್ ಪೋಯೆ ಪೋದು ಅನ್ನಾಗ ಅಕಲ ಏರ್ಲ ಇಲ್ಲರದ್ದು ಫಿದೈ ಬತ್ತಿದ್ದೆ ಮಾತಾಡ ಕಡೆಕ್ಕೆ ಆ ಜೌಕ್ಲಡ ಪಂಡೇನು ನಿಖಲಿಗೆ ಒಂದು ಐಂಚಿ ತಂಜಿ ಕತೆ ಬಂಡೆ ಹುಭಾಷಿಕನ ಕತೆ ನಿಖಲ್ ದಾಲೆದ್ದಿ ನಿಖಲ್ ನಿಖಲ್ನ ಒಟ್ಟು ಮರತ್ತ ಒಂಜಿ ಬಿಲ್ಲು ಬಾಣ ನಿಖಲ್ ಮನ್ಪೋಡು ಒಂಜಿ ಕತ್ತಿದಲಕ ಬರ್ಚಿಲಕ ಮನ್ಪೋಡು ಐತು ಮನ್ತ ನಿಖಲ ಐಕೆ ಬಳ್ಳುವಾರು ಗೋಪಾಡ್ಕರ್ ಬುಕ್ಕ ಮುದ್ರಾಡಿ ಅರ್ನ ಪುದಾರು ಅಂದ ಮುದ್ರಾಡಿ ತರ ಮಗಲ್ ನಿಖಲ್ ಆಯ್ತಾ ನಿರ್ದೇಶಕರು ಹಾಂ ಅಲ್ಪ ಟ್ರೈನಿಂಗ್ ಆದ ಅನ್ನಾಗ ಏ ಆನೆ ಕಡೆ ತಾನೆ ಆನೆ ವೀರಪ್ಪ ಮೇಲೆ ಆನೆ ಗೆಸ್ಟ್ ಹೋಯ್ತಾ ಆಯ್ಕೆ ಹೆಂಗೆ ಪೋಡ್ರಿ ಏನಕ್ಕೆ ಬರ್ಪೇರಿದ್ದೆ ಒಂದು ಬೇರ್ಲ ಒತ್ತಿದ್ದೆ ಸುರುಕು ಜೋಕುಲು ಇಲ್ಲಡಪೋದು ಅಪ್ಪೆ ಮಾಡೋಣ ರಂದದು ನೆನಪು ಹೆಂಗೆ ನಾ ಊರದ ಶಬ್ದ ರಂದದು ಕಡೆಗೆ ಸಾಮಾನು ಮಾಡ್ಕೊಳದು ಅಕ್ಕ ನಾಟಕ ತೀರ ಅನ್ನಾಗ ಈ ಅಪ್ಪೆಲ್ಲ ಅವರು ಇರ್ತಿರ್ತಿರ್ತಿ ಪೀರ ಮಾತ ಸೇರಿಯರು ಅಪ್ಪೆಲ್ಲ ಬಂದಾಗ ಅಕ್ಕನ ಪೀರವಡೆ ಅಮ್ಮಲ್ಲ ಮಾತ ಬತ್ತೀರಿ ಆ ಕೇರಿಗೆ ತೂನಾಗ ಎಂಕಲ್ನ ಇಡೀ ಆಯ್ತ ಕಾರ್ಯಕ್ರಮ ಏತು ಪೊರ್ಲಾಂಡ ಯಾನ ಕಾರ್ಡಿಫಿದಾಗ ಜೋಕುಲು ಎಂಡ ಕೇಳ ಪ್ರಶ್ನೆ ನಾನು ಏಪ್ಪ ಬರ್ಪಾರ ಇಡೀ ಎಂಕ್ ಉತ್ತರ ಕೊರಿಯರ್ ಇದ್ದ ಅಂಡ ಅಕಾಡೆಮಿ ಮುಗ್ಗೇರೆ ಅಂಜರ ಮೂಯ್ ತಿಂಗಳಿತ್ತಲ್ಲ ಪದ ಯಾ ನೆನಮ್ಮ ದಾಯ್ತೆ ಬನ್ಪಂಡ ಆಯ್ಕೆ ಆಯ್ನ ಕೊರಗ ರಂಗ ಅಂತಪಂಡೆ ಕೊರಗೆ ರಾವಡು ಮಲಕುಡಿ ರಾವಡು ಮುಕ್ಕ ನಲಿಕೆ ಪಾಣಾರರ್ನ ಮುಡ ಬಿದಡ್ ಬಂತನ ಅಮ್ಮನ ಸಿಟ್ರು ಮೈನ್ಸ್ಟಾರ ದಿಪ್ಪನಾಗ ಬೇರೆ ಐತದ ನಿರ್ದೇಶಕರು ಯಾನ್ ದಾಯೆ ಒಂಜೊಂಜೆ ಪನ್ಪೇನ್ ಪಂಡ ನಲಿಕೆ ಪಾಣಾರನ್ನ ಅಲ್ಪದ ಮುಡ ಬಿದಡ್ ಬಂತನ ಮುಕ್ಕ ಯಾಕೆ ಒಂಚೂ ದುಡ್ಡು ಒಡೆದಿತ್ತು ಯಾನ ಪಂಡೆ ನಮ್ಮ ಒಂಥಲ ಬೂಕು ಮನ್ ಪಡುದು ಅಭಯ ಕುಮಾರ್ನ ತೀಸಿತ್ತು ಆಯ್ನ ಪಂಡೆ ಅಭಯ ಕುಮಾರ್ ಆಯ್ನ ಕೊಂದಲೆ ಇಂಚ ಪ್ರಿಂಟ್ ಮನ್ಪೋಯ್ನು ಕೊರಿಯರು ಬುಕ್ಕ ಡಿ ಕೆ ಎಡ ಪಂಡೆ ಡಿ ಕೆ ಅಂಬೇಡ್ಕರ್ ನಮಿತ್ತು ತುಳ್ಟು ಬೂಕು ಬರಕ್ಕ ಒಂದು ಬೂಕು ಒಂಜಿ ಬರಪ್ಪಯ್ಯ ತುಳ್ಟು ತುಳ್ಟು ಒಂಜಿ ಬುಕ್ಕ ಮಾಧಪ್ಪರಾಜ ಒಂಜಿ ನೀಲೇನಪ್ಪನಾರ್ನ ಒಂಜಿ ತುಳ್ಟು ಬರೀನ ಕಾದಂಬರಿ ಮುಜಿ ಪ್ರಿಂಟ್ ಮನ್ಪಾಯ ನಮಂಚಂಡ ತುಳುಂದು ಅನ್ನ ಏರ್ ನಾವು ನಲ್ಪುರದ ಹೆಚ್ಚ ಜಾತಿ ದಕ್ಕಲು ತುಳುನು ಇಲ್ಲಲ್ಲಿ ಪಾತೇರು ನಕಲು ಆಕನ ಇಲ್ಲದ ಭಾಷೆ ಅಪ್ಪನ ಭಾಷೆ ಹಿಂಗೆ ಅವ ಭಾಷೆ ದಕ್ಕಲು ಅವು ಒತ್ತಂದೆ ಇದೆ ಉಮ್ಮರು ಆರು ಪಿದೇರಿ ಪಾತೇರನೇ ತುಳು ಇದ್ಯನ ಕೊಂಕಂಡಿ ದಕ್ಕಲು ಇಲ್ಲಲ್ಲಿ ಪಿದೈ ಪಾತೇರನೇ ತುಳು ಒಂಜಿ ನಲ್ಪುರದ ಹೆಚ್ಚ ಈ ತುಳುತ್ತ ಮಾತ ಜಾತಿ ದಕ್ಕಲ್ಲ ಪಾತೇರನೇ ತುಳು ಅಂಚಾದು ಅವು ಮಾತೆರ ಸೇರ್ನ ಮಾತ್ರ ಆ ಭಾಷೆ ಬೆಳೆಚಲ್ಲ ಅಪ್ಪನೆ ಜನಕ್ಕಲು ಭಾಷೆರದು ಮಿತ್ತವು ಬದುಕತ್ತ ಬದುಕನ್ನು ನಮ್ಮ ಕಟ್ಟಡದಿತ್ತನ ಭಾಷೆನು ಕಟ್ಟುನೆಲ್ಲ ಬದುಕು ಕಟ್ಟಲ್ಲ ಒಟ್ಟಿಗೆ ಅವಳು ಐಟ್ ಆಯೇ ಬ್ಯಾರಿ ಪಾತೇರ್ನಾಯೇ ಮಲಯಾಳಿ ಪಾತೇರ್ನಾಯೇ ಕನ್ನಡ ಪಾತೇರ್ನಾಯೇ ಕೊಂಕಣಿ ಪಾತೇರ್ನಾಯೇ ಚಿತ್ಪಾನ್ ಪಾತೇರ್ನಾಯೇ ಅಂತ ಭೇದ ಮನ್ಪೇರೆ ಬಲ್ಲಿ ದಯಂದ ಅಂಚ ಪತ್ತನ ನಂಗೆ ನೂದು ಹೊತ್ತು ಒಂದು ಇನ್ನೂದರ್ದು ಹೆಚ್ಚ ಜಾತಿ ದಕ್ಕಲು ಮೂಲು ತುಳು ಪಾತೇರ್ನಕಲು ಅಂಚಾದೆಂದು ಪ್ರಾದೇಶಿಕ ಭಾಷೆ ನಮ್ಮ ಭಾಷೆ ಮಾತಾಡಿನ ಭಾಷೆ ಅಂದರೆ ಅಕ್ಕಲನ್ನ ಒಂಜಿ ಬದುಕನ್ನು ಕಟ್ಟು ನಂಚಿತ್ತನ್ನ ಕೆಲಸ ನಮ್ಮ ಈ ಭಾಷೆ ಕಟ್ಟುನೈತ ಒಟ್ಟಿಗೆನೇ ತುಳು ಅಕಾಡೆಮಿಡ್ದು ಮನ್ಪೋಡು ಆಯ್ನ ಎಂಕಲ ಒಂದು ಎಲ್ಲಿ ಅಪ್ರ ಮಾಡು ಮಂತೊಂದು ಬತ್ತೋ ಆಯ್ನ ಅಂಚಾದ ನೇಪಲ್ ಮನ್ಪಡು ನಮ್ಮ ಬದುಕನ್ನು ಬಿಡ್ದು ನಮ್ಮ ಭಾಷೆನ ಬೆಳವಣಿಗೆ ಮನ್ಪೇರ ನಮ್ಮ ಸಾಹಿತ್ಯ ಲಂಚನೆ ಇತ್ತು ಯಾನ ಅನುವಾದ ಮಂತನೈಕ್ ಮಾತ ಯಾನ ಯೋಚನೆ ಮಂತ ಮಂತದ್ದು ಪೆಗ್ಗಿದ್ದು ಪೆಗ್ಗಿದ್ದು ಮಂತದನೆ ನೀರು ಚೋಪ್ರ ತೋಟ ಗಾವಡು ಬೇತೆ ಪದ್ಯಲ ಮಾತ ಅವು ಬ್ರೆಕ್ಟಿನ ಆವಡು ಆತನ ಹೊಲ್ಡರ್ಲಿನ ಆವಡು ತಾಂಡ ಜರ್ಮಂಡ್ ಸುಮಾರು ಪದ್ಯಲು ಅಣ್ಣ ಎಂಕದಾಯ್ ತಾಂಡ ತುಳುತ್ತ ಕಲೆಗೆ ಈ ನಮ್ಮದ ಒಂಜಿ ಒಂಜಿ ಗೇನ ಪುಟ್ಟೋಡು ಮಾಡಿ ಕೊಡದ್ದೆ ಅಣ್ಣ ಆಯ್ನ ಮಾತ ತರ್ಜಮಂತೆ ಅಂಚಾದು ಇನಿ ಎನ್ನ ಈ ಲೆಪ್ಪಿಗೂ ಅಕಾಡೆಮಿದ ಲೆಪ್ಪಿಗೂ ನಿಖಿಲ್ ಮಾತ ಬರ್ತಾರೆ ನಮ್ಮ ದುಂಬು ಗೆಂಚ ಪೋಡು ನಮ್ಮ ದುಂಬು ಗೆಂಚ ಪೋಡು ತುಳು ಈತ ಈತ ಎಂಕಿನಿ ಸಂತೋಷ ಅಂಚಾಂಡ ಈತ ಜನ ನಮ್ಮ ಈ ಅಕಾಡೆಮಿ ಬೋರ್ಡುನ್ ಪಣ್ಣ ದಯದಂಡ ಈತ ನಮ್ಮ ತುಳುಕೂಟ ಉಂಡು ತುಳು ಒಕ್ಕೂಟ ಉಂಡು തുടുത്ത ബുടപ്പിനകത്ത് എല്ലിയ സംസ്ഥയിൽ നല്ല സംസ്ഥയിലുണ്ട് ഓൺലൈനിൻ്റെ ഉണ്ട് ഇത് മാത്രം ഇത്തരത്തെ ഒട്ടികനെ അക്കാഡമി പണപ്പണോ ഒന്ന് അക്കാഡമിക് നമ്മ നല്ല മാനാദികെ ഐഡൻറ്റിറ്റി അനന്യത്തെ ദാത്തപ്പണ്ട തുള്ള അക്കാഡമി ഔ ഇനിക്കത്ത് എല്ലകത്ത് സാരകാലങ്ങളെന്ന് പറത്ത ഓരിയുള്ളു നമ്മ ഇനി ആനമണേത ഒഞ്ച് രീതി നമ്മ ബളപ്പാന്ന് പറഞ്ഞു പൊസ രീതിയത എഗ്ഗിരട് നമ്മ ബളപ്പാന്ന് പറഞ്ഞു ആയിക്ക് എന്തുയാണ് ഇഞ്ചനേന്താണ് നല്ല വഞ്ചി ഏത്ത വർഷം പണി വരെ എനിക്ക് സാധ്യ ധ്യാന ഇനി പണപ്പിനെ പണത്തേതായിട്ട് നങ്ക് തുളു നമ്മ ബതുക്കുന്ന ഭാഷ നമ്മ ഇടീ ബതുക്കന് ഒഞ്ഞി കാലോട് ബെന്നി തക്കളിപ്പേരാരും അയർദക്കോ ബേത്തെ ബേത്തെ നമ്മ ഒഞ്ചി കസുബു തക്കളാതിപ്പേരാരും മാത്രേക്കല ഓ കസു മന്തല നമ്മ തുളുന്ന് പാത്തേർബോ അവു നമ്മ ആട്ടോ യക്ഷഗാന തക്കല് നമ്മ നാടക തക്കല് ഇത്തെ സിനിമ തക്കല് നെക്കല് മാത്രം ബെത്തെ ബേത്തെ മരഗിൽഡ് കൊണ്ടു വന്നുള്ളരും ആണാ ഒഞ്ചി അക്കാഡമിക്കാത് ശൈക്ഷണികവാത് കൊണ്ടർപ്പന ബൂക്കുലന് അച്ചുമൺപണ പൊസ രീതി വരപ്പുന്ന അക്കലേക്ക് ഒഞ്ചി നമ്മനെ അച്ച തരബേത്തി കൊറപ്പുന അക്കലെന്ന മൂക്കുലേന അച്ചുമൺപണത്തേന് പ്രസാരമൺപണ ഓത്പവന ഈ കലസലെ നമ്മ മൽത്തന നമ്മി ഐക്യ എന്ന് പറഞ്ഞത് തുളുനാടുക്ക് ഒഞ്ചി ഐക്യത ഭവന ഉണ്ട് അവ കാലി ജാതി ധർമ്മത ഭേദോട് ഇപ്പനത്ത് ഭാഷത രൂപോട് വർപ്പന ഉണ്ട് ഞാൻ 2000 ഞാൻ ടോക്കിയോട് ഒഞ്ചി എന്ന ലെക്ചർ ഇത്തുണ്ട് അവ ഇംഗ്ലീഷ് ഇട് എന്നാൽ അക്കലേക്ക് ജപ്പാൻ ഭാഷ എടുക്കുന്നുണ്ട് എന്തേ വിഷയം ഇടും അക്കലേ ഈത്ത് ഭാഷയിലെത്തത് നിക്കൽ എൻ്റെ ലടൈ മൺപന്ന് എത്തിയിരുന്നു കേണ്ടത് അക്കലെങ്കിൽ ഞാൻ വേണ്ട എങ്കിലും ഉള്ള ഈ നെട്ട് ഭാര്യ സൗഹാർദ്ദം ഉണ്ട് ഇത്തെ തുളുത്തക്കല് ഒഞ്ചി കന്നഡ തക്കലിനൊട്ടിക്കെ കൊങ്കണി തക്കലിനൊട്ടിക്കെ ബ്യാരി തക്കലിനൊട്ടിക്കെ മലയാളി തക്കലിനൊട്ടിക്കെ ബേത്തവേശ ഭാഷ തക്കലൊട്ടിക്കെ എങ്കിലോ പാത്തിറന്തുള്ളൂ പൊരുളോട് പാത്തിരണം എങ്കിലാ എങ്കിലാ ബതുക്ക് എങ്കിലാ ബതുക്കട് ഒരേ കോരി അക്കലിനെ കട്ടസുക്കെങ്കിലും ആവുന്നുള്ളൂ അഞ്ചാത് എങ്കിലുള്ള ഈ ലടയാര സജ്ജന ഇതേണ്ട എങ്കിലൊക്കെ കൊഞ്ചി ബേത്തവേദി എങ്കിലേതല്ല ഊറ് എങ്കിൽ എല്ലിയ ജാഗെ ആ മിത്തുക്ക് പോന കൊഞ്ചി സുദ്ധ തിരുത്ത് പോന കൊഞ്ചി പയസ്വനി സുദ്ധ ഇഞ്ചി പോകുന്ന എങ്കിലോ സീത അറബി സമുദ്രം ഊരോടപ്പുണ്ടും ബെത്തതല്ല എങ്കിലും ജാഗ്രതി എങ്കിലല്ല എങ്കിലും എല്ലിയ എല്ലിയ ഊർ എങ്കിലാ എങ്കിലല്ല നല്ല സാമ്രാജ്യ ഘട്ടനക്കളത്തെ എങ്കിലോ എനിക്ക് അറബി സമുദ്രമല്ല എനിക്ക് എങ്കിലാ പശ്ചിമഘട്ടമല്ല അഞ്ചിക്ക് മിത്ത് കൊഞ്ചി സുധ തീർത്ത് കൊഞ്ചി സുധ എന്നത്തെ ഉള്ളയുടെ എങ്കിലോ ഏത്ത് ലടൈ മണത്തല്ല നെത്തല ലടൈ മൺപൂടുന്നത് ബെത്തതല്ല പേരെ കൊത്തിദ്ദി അഞ്ചാ എങ്കിലും ഒഞ്ചി പൊരുളോട് ബതുക്കോട് പണപ്പുന ഒഞ്ചി ആശയോ എങ്കിലോ ഈ ഭാഷയിൽ ഒരുപാട് ആയിട്ട് തുളുക്കുമുള്ള ശക്തി ഉണ്ട് മൂലു ചിന്ന കാസറുള്ള ആർന്ന ഒഞ്ചി തുളുത്ത സർജ്യമതിക്ക് എൻ്റെ മനത്തനേക്ക് എൻ്റെ മുന്നണി വരപ്പേർ മുന്നണി വരപ്പുറ സുമാർ ജന ഉള്ളേർ തുളു സാഹിത്യ അക്കാഡമി നമ്മ മാത്തരണ തുളുവരണ ഒഞ്ചി പെരുമത ഒഞ്ചി സങ്കേത നമ്മഞ്ഞ് ബൊൾപ്പു അതിന് നമ്മ അധ്യക്ഷ എന്നക്കല് വരപ്പേർ പോപ്പേർ ആണ് നമ്മ ഈ അക്കാഡമിന് നമ്മ ഏപ്പത്തുകള നമ്മ അക്കാഡമിന്ന് പണ്ടത് അയിത്ത ഒട്ടിക്ക് സേരന്തു നമുക്ക് പ്രതി വരില തുളുത്ത ബറവു സറവുള്ള ബറവു സറവെന്ന് പറഞ്ഞാൽ അഞ്ചാത്തിൻ്റെ കാലി ബറവണിക്കകത്ത് നമ്മ ബതുക്കില്ല നിന്നെ കട്ടന്ന് പോടുന്ന് പണ്ടെന്തോ ഇനി എനിക്ക് ഈത്ത് ഒഞ്ചി ഇഞ്ചി പൊരുളുത ഈ രീതിത ഒഞ്ചി മനാതികന് ഉള്ളിയരെ മന്ത്രന കളശത നെടുത്ത് രണ്ട് ബൂക്കിലെന്ന് തെത്തേര് നമ്മ കളശെടുത്ത് അരിതെത്തത് തെപ്പുന കാല കരിത്തിണ്ടിത്തെ ആണ്ട ബൂക്കുളിത്തെ പത്തോ എന്തു നമ്മ അർത്ഥമന്ത്രുടെച്ചാണ്ട പൊസക്കാലകുല നമ്മ സേരുടു ആണ നമ്മ ദുമ്പു കലറിനെ മരപ്പിരാപ്പിച്ച അതിനെ ജൻജീതക്കലിന ഞാൻ അതിന് സുമാർ ഓദ്ദെ ജൻജീതന് ഇൻ്റർനെറ്റിൽ മാത്രം ആക്കലിന ആലോചനക്ക് അവ എഡുണ്ട് ആണ്ട നമ്മ പ്രാക്കിതക്കലിന ഒഞ്ചി ഒഞ്ചി ഗേനുണ്ട് അത് തിരുവള്ളിക്ക ഉണ്ടെന്ന് അതിന് നമ്മ ബുഡ്ദ് അതിന് പ്രത്യേകം മൻപേരാപ്പിച്ചു നമ്മ ഇത്തെ മുൽ ഹിരിയാക്കൽ മാത്രം ഉള്ളിടത്ത എ സി ബണ്ടാറില്ല അവിടെ നെക്കല് ഹിരിയാക്കൽ മാത്രം ഉള്ളിടത്ത ഈ തിളുവള്ളിക്കന് ദീവൊന്നും പൊസത്ത് തക്കലേക്കില്ല നിന്നെ കൽപ്പമൊന്നും നമ്മ ബതുക്കുനേക്ക് ഇനിത്ത ഈ ലേസ് അവ ഒഞ്ചി ഒഞ്ചി പൊസ മർഗിലിന് കൊണ്ടാടുന്ന പണ്ടത് നമ്മളത്ത അധ്യക്ഷരക്ക് മാത്ര സദസ്യരനക്കലേക്ക് ബുക്ക പ്രൊഫസർ വിഷ്ണു ഭട്ടരക്ക് ഭത്തന ചിത്തന മാത്ര എന്ന തുളു ബന്ധുലേക്ക്
1: ഇതിനേട്ട് ഇഞ്ചിപ്പ ಕರ್ನಾಟಕ ತುಳು ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿದ ಲೆಕ್ಕೊಡು ಕುಡ್ಲದ ತುಳುಭವನದ ಸಿರಿಚಾವಡಿ ನಡತ್ತಿನ ಬೆನ್ನಿದ ಪನಿದೊಂಪ ಉದಿಪನ ಪ್ರೊಫೆಸರ್ ಬಿಎ ವಿವೇಕ್ ರೈಕುಲ್ನ ರಡ್ಡು ಬೂಕುಲ ಬುಡುಗಡೆ ತುಳುವ ಜಾಲಪೊಲಿ ನಾಲಾ ಇಡ್ದ ನಾಲೂರುಗೋ ಬರವು ಸರವುದ ತುಲಿಪು ಪಾತರ ಕತೆತ ಪೊರ್ಲು ಮಾನಾದಿಗದ ಗದ್ದಿಗೆಡಿತ್ತಿನ ತುಳು ಸಾಹಿತ್ಯ ಅಕಾಡೆಮಿದ ಸುರುತ ಗುರ್ಕಾರೆರಾಯಿನ ಡಾಕ್ಟರ್ ಬಿಎ ವಿವೇಕ್ ರೈ ಅರ್ನ ಪಾತರನ್ನು ಕೇನೊಂದು ಬತ್ತರೆ ಇಡೆಗು ಈ ಕಾರ್ಯಕ್ರಮ ಮುಗಿಂಡು ಮಾತರೆಗ್ಲ ಸೊಲ್ಮೆಲು ಕೇನೊಂದು ಪುಲೆ ರೇಡಿಯೋ ಸಾರಂಗ 107.8 FM ಒಂದು ರಂಗ ರಂಗದ ಬದುಕ.

കേട്ടോണ്ടുള്ള റേഡിയോ സാറും 107.8 FM. ഇത് രംഗ് രംഗ് റു ജീവന ഇണ്ടത്തു മൈലഞ്ചി ബിഹാരി കാര്യക്രമത്തിക്ക് എല്ലാവർക്കും കൽബുണർഞ്ഞു സ്വാഗത. ഇണ്ടത്തു മൈലഞ്ചി ബിഹാരി കാര്യക്രമത്തിൽ മാമി മർമോൾ ചിൽഡ്രൻ കി തോർ ബിഹാരി കിരി ചിത്രത്തോ കൊറിയ ഭാഗങ്ങ കേട്ടോണ്ട് വരുവാ.

0: രുക്സാന, ഇവിടല്ലേ മോളെ? അത് ആർബെന്ന് അറിഞ്ഞ് നോക്കും.
1: മാസ്റ്റർ അബ്ബ, മാസ്റ്റർ വന്നത്. ഉൽഗബാർ മാസ്റ്റർ.
2: കഴിഞ്ഞ ഒരു വാരത്തിൽ പറ നിങ്ങളെ മോലു റുക്സാന ശാലക്ക് വന്നിട്ടില്ല. ക്ലാസ് ഫസ്റ്റ് പണ്ട് അവളു ശാലക്ക് ബണ്ടില്ല ചെല്ലുമ്പോ മനസ്സിക്ക് ഭാരി ബേജറായിത്തു. അത് കഴിട്ടാ നിങ്ങൾ അകത്തിയിട്ട് ഭാരി കഷ്ടത്തിലൂടെ വന്ന.
3: അവള് സ്കൂൾക്ക് കടത്തു ഭാരി കഷ്ടായിട്ടുണ്ട് മാസ്റ്ററെ. അബ്ബ ചെമ്മിനാലിപ്പറ സൊറപ്പനി ആക്കോങ്കാവണ്ട് ഉഷാറില്ലാണ്ട് കെടുത്തത്തിലെ ആയിര്. വെളി ആസ്പത്രി കൂട്ടിട്ട് പോവാ ചെന്നെങ്ങ് ഞങ്ങളുടെ ഹാലത്ത് സരിയില്ലേ. ഇങ്ങ നിക്കുമ്പോ അവളോ സ്കൂൾക്ക് കടത്തുരായങ്ങ എങ്ങനെ? അവളോ സ്കൂൾക്ക് ബുക്ക് യൂണിഫോം ബാഗ് ചെന്ത്
2: കഷ്ടമില്ലാത്ത ഏതുണ്ട് ചെല്ലുറു. ഞങ്ങളെ മിസ്കിൻതനാ ഞങ്ങളെ മക്കളെ ഭവിഷ്യത്ത് മുല്ലാവുക തീരാ. നിങ്ങളെ മോൾ പഠിക്കുന്ന ശാലയില് ഒരു ചെറിയ ഫീസ് ചെറിയ കർച്ച് അത് നിങ്ങക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ശാല കൈതാക്കുറല്ല ജമിയത്തുൽ ഫലാഹ് ചെല്ലു സംഘടന ഉണ്ട് അങ്ങനെ പോയിട്ട് കാണൂർ നിങ്ങ ഇല്ലെങ്കിൽ നിങ്ങളെ രാജ്യത്തെ ബാലക്കറട്ടു ചെന്നിങ്ങ അങ്ങ സഹായക്കല്ലേ ശാല മാത്രം കൈതാക്കുറ നിങ്ങ സമല്ല. മോലെ റുക്സാന നിക്ക് ശാലക്ക് പോന്നു പഠിക്കുന്നു ചെന്നിട്ട് ആശയില്ലേ?
1: പഠിക്കൊക്കെ നല്ല മനസ്സുണ്ട് സർ. ആയങ്ങ ഔത്രങ്ങ മുല്ല സർ.
4: നിങ്ങ ചെല്ലതില്ല സമാ മാസ്റ്റർ. ആയെങ്കിൽ നന്റെ പരിശിച്ച് നോക്കും ജാത്രയിലൂടെ വാളഞ്ഞ് സന്തര മൈതാനില് ചെറുമുറി വിത്തിത്ത് കിട്ടിയ കാസുരോ നാണും നന്റെ മക്ക ബയറു നിർത്തിത്ത് ഒലിഞ്ഞ കാസുരോ ഇത് റൗത്തുള്ളൂ മര്യാദ ദൈക്കോ വേമായിട്ട് ഇത് കെട്ടി. ഇതുപോലെ ഇന്നും കഷ്ടമെന്നത് നയിക്കത്ത് ഒലിഞ്ഞ കാസുരോ വയസ്സ് വന്ന് തൗത്തുള്ള ദിച്ച നന്റെ ഒരു മോലു ആരെങ്കും ഒരു പാവത്വം വരമുണ്ട് കൽത്തുകീരണം ചിലർ ഹാജിത്ത് വെച്ചില്ല. ആയങ്ക അല്ലാഹു നന്റെ ഇങ്ങനെ വലിച്ചു വെച്ചില്ല. നാണ് നയിച്ചിട്ട് ബൽത്തനായ മന്നന്റെ മക്ക വീടി കെട്ടിട്ട് നണ്ട ബൽത്തി കൊണ്ടുണ്ട്. പരിസ്ഥിതി ഇങ്ങനെ നിൽക്കുമ്പോ നന്റെ മോല് സാലികനാണ് എങ്ങനെ കടത്തും?
2: നോക്കൂ കാക്ക, കുറിയാൽ പൈസ കാരിക്കാർ കുറിയാൽ പാവത്തങ്ങിക്കാറ് അതെല്ലാം അല്ലാവരുടെ വിധി. ഈ കാസിന്നവനു തണ്ട മുതൽ എങ്ങനെ ചെലവാക്കറ ചെന്നിട്ട് ആ മഹിഷരൽ പഠിച്ചവനു കണക്ക് കേക്കറ.
4: നിങ്ങ ചെന്ന സുമമേ അല്ല കേക്കാണ്ട് വിടില്ല. നിരക്കരല് പയച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ നുറോടി ചിന്നരവും നന്റെ ഉമ്മത്തി അല്ലാ ചെന്ത് നനക്ക് ലഭിക്കുന്നത്. പരിസ്ഥിതി ഇങ്ങനെക്കുമ്പോ ഈ ഹീനസ്ഥിതി നാണ് കിടന്നോട്ടില്ല. നിരക്കരൽ കോലി ബിരിയാണി ഗൗജി ഗമ്മത്താവുമ്പോ നന്റെ മക്ക നോക്കിട്ട് അങ്കലാപ്പെടുത്തിട്ട് കണ്ണിൽ തന്നി കളിച്ചോട്ടുള്ളത് നോക്കിട്ട് നാണും കറങ്ങിയോട്ടില്ല മാസ്റ്ററെ. ഇങ്ങനെക്കുമ്പോ വയസ്സിൽ പിന്നെ നന്റെ മോളു ആർക്കറ്റ് മാസ്റ്ററെ.